0: Oikeuden ja totuuden henki, ja täytä meidän sydämemme rakkautesi tulella. Anna meille valoa ja innoitusta, niin että näemme, ymmärrämme ja teemme oikein. Anna meille armo elää Kristuksen tahdon mukaan ja seurata häntä, joka on tie, totuus ja elämä. Anna meille toivo, joka on ankkuroitu Jumalassa, alkuperämme ja päämäärämme.
1: بیا های روح القدس حقیقت و نیکی و دلهای ما را با آتش محبت تو پر کن با ما نور جهت و الهام بده تا بتوانیم آنچی درست است را ببینیم درک کنیم و عمل کنیم و با ما فیض بده تا بر اساس اراده مسیح زندگی کنیم و از او پیروی کنیم کسی که راه حقیقت و زندگی هست با ما امید بده که در خدایی که منشأ و هدف ماست ریشه داشته باشیم. آمین.
2: Under följande sång kommer vi att samla in dagens kollekt till församlingens verksamhet. Veckans program finns på församlingens hemsida, men jag vill nämna att inkommande helg blir det en sångafton med Betania-kören på lördag kväll klockan 6 här i kyrkan. Och kören medverkar även i gudstjänsten på söndag klockan 11. Och ni är alla hjärtligt välkomna.